0: aya tuthiete ora wega na ndenda ngutume thini wa soko murwa ishikite gucikana ni kurikia turarikia na yitikie ni kurikia turarikia ri akiritha ithatu na na dakika 31 ugo ni kuga ni 29 minutes to 10 that are good good ti deke orige thini wa soko murwa right now na ido iria ciho toro ndenda we uthikiriria wega ni tondu dikwenda ukoigaga na ari koro ni doi ido iria ciho ni ndenda we thimu yaku hure *441# oya thimu no oya thimu e oya haya wa hura *441# do you see the tarini how ni tv shopping ya girida te do the ya girida ya 50 school fees ya 20,000 sola gwedia kuwe na sola ya girite thimu ya giri 27 na ngobe ya 20 ya 120,000 eno ni ngobe ya ikoma gu utekwe gumira tire ikama gu na furaithi ni undu uria ihana eno ni ngobe ingikwandika no gri 120 ukunegerwo we uthi ufange tondu we niwe we ngobe ri ukugura kana ringi uguthi uhure boost biashara yaku no a very special item ni kindu gwe to solar ya 80,000 we horo wigie thitima kura ni murano national bill ugukorwo wi chonjo na tondu utheri ni kindu kiega muno especially utuku na gwenda gugusisa ati indo ici itigukorwo ciekwo hindi ciothe koguo kindu ta sola ndenda we bibangage na ihenya riu hure *441# okorwo ni school fees woe kiri ukwenda hure *441# na riu ni ndathiä mwena uria ungi muriega uhoro wanyu rä u na nä mukwaria na mayå å yå å ngä nake akänengerwo må irä tu å yå tå raria nake haha å guo nä rä a twahingä re nayo tabarä ya njanjo na nä ngwenda megwä te marä twa wä tagwo
1: kwa marä two njetagwo Gladys Jerry wa ngå
0: å cio nä Gladys Jerry na makoretwo magä sister yake moranirwo o tene 17 years na rä rä a tå ramonire tå rakorire nä atuä kä re må tumia na wä na twana owe twana tå tanyihä ire tå igana
1: twana
0: tå tanyihä ire tå na na athä rä a akiuga mathire akä hikio arä o mä aka 17 na rä u akä rä re ciana icio no maragä å kire marä andå ahinyä rä rä ku må no ona in fact makoretwo magä koma ona ketuge nä ta itoinä cia nduka ona gä thaka tondå kå rä a makä higä te nä kå rambä te nä kwambire gå gä thongomana rä u rä tå gä kiuga atä rä rä we ngå tå me wä ra må thenya wa Saturday å goka andå aya matigä marä u rä tondå nä magä å ka rä matiä gä koma nja nake å yå maroka gwä sister yake rä nake rä no mwä hangä ri nake rä gå kå rä u rä iyo sister ätagwo
1: mere wa irimo
0: wa irimo witå
2: yes
0: wä mwega
2: nä kwega må no
0: rä u rä wagä thire wä wa 17 years nä guo nä maå ndå marä kå wacamanie namo nä wä ra wathire å kä ona ä kana nä kå hika wahikire mbere
2: first ndathire wä ra wa nyå mba ngä ruta mä eri ä tatå ngä ona mbeca iria ndä rwona ti mbeca ciranjagä rä ra ngä amua kuma hau ngä thi ngä andä kwo wä ra wa hoteri ndä hau ha hoteri gacagacanä hondonire må ndå na tå kä hikania tå gä ciara ciana igärä ndauma ndä kå u gwakerä ndagä a ciana igä rä wä akä ambia haro we arenda kahä na ningä mwä ra
0: kathondekaga tå hä nä ngai
2: ndamä ire kahä nä ngai å heanaga tå kä hä tania akä njä ra nyume thiä ahikanie nä ahikanire na ningä uma ngä ikara mä eri ä tatå mbandå nja yani ndä komboreire nyå mba ngä rutaga tå ciä barwa na ciana ciakwa cierä rä ngä ona må gä kå yå
0: å cio rä å cio wa mbere arä må ndå ä
2: må ikamba ngä ona må gä kå yå ngiuga nä ndona rå rä mä rwakwa no tå hotane
0: å gä thiä kwä rå rä mä
2: ngä thiä kwä rå rä mä rä u rå rä mä rä ngä ona rä u ndä ronire nä ruo rå ru kå rä må ikamba tondå nä kå hå ra kå ndicä ra kå njå raga ithe anyonjie
0: na ruo rå rä mä må kå gä a tå igana naruo
2: rå rä mä nä tå irä
0: na no tå irä tu
2: no tå irä tu
0: na rä u å merä atä rä rä må ndå å gakwenda we tiri å thondekaga tå irä tå hä tiri å thondekaga nä ngai wä kaga atä a
2: ngai å heanaga
0: nä ngai å heanaga in fact kwanja agenda ya kana rä u kaingä ndetaminagwo nä må thuri rä tiguo må ndå å gwä tw kana nä mathomete horo cio stacy rä u rä kana okorwo rä u niä njugaga må ndå agä korwo ara insist atä anga renda kahika na kairä tu rä kana rä ngä stacy å kwenda atä må thuri å hana ona rä anga kana boyfriend å hana ona kana å renda ta rä u korwo ira rä ndå thiä kå rä a kä rä a kuena tiri uthi umbe waku githeti guo ati guo stay si yes uthi umbe todulu guko ya do stress na nika yo heyanaga andu na nika yo mbaga andu anyway tukire hanage kiuga tiri we woka ugoka saturday we hariirie ni tukwenda tiri andu aya ri twana ruta wira muno ta mutumi uri wa Russia ni twathire na te kumuruga miena jirane ne muno na ngai witoro murathima sia obesa sia kuhirire osiringi ngiri magana matatu na athire athinacio athi akeigire wira na nijue ni arugamitie na ithio tiri handu tuhutanagia na king'otore kiu riu ri aya nao ri aya me haha twina mundu gwitwo ni
1: Gladys
0: Gladys no no wina thimu muri ri newe rĩu rĩ kĩrĩa tũgwĩkĩra andũ aya mathiĩ rĩu maraũkire nĩ tũramamũkĩire nĩ aitũ twatũrĩtũmethete rĩu mathiĩ onakorwo nĩ handũ megũthiĩ makomboreka nyũmba na maige onakorwo nĩ gĩbanda marurumie wĩra tondũ mwana mũciari ndagĩtĩagwo aya nĩ aitũ nĩ a nyũmba ya mũmbi rĩu rĩ wenega na namba yaku nĩguo rĩu naniĩ rĩu njĩke atĩ 07 0790 90 310 310 760 760 All right. Aya. Rĩu ndĩharĩa ndarĩ na haha ndekĩrire nyamũ yakwa ya live nĩ ndekĩrire o kanyamũ kanini na I mean ngĩka video oro karĩ kanini na at least makĩmũhe kĩndũ ta bĩ ũguo na kĩ kĩ ũguo thetiguo
1: na tũkĩgũra tũkuo tũmwe
0: andũ acio mamũheire mbia cigana
1: nĩcio kire around 3800
0: at least mwĩna tũkuo rĩu tũrenda vĩ ũratũthikĩrĩria ũmwĩkĩrĩre kĩndũ 0790 310 760 na ekuma rĩtwa rĩtagwo ũ
1: Gladys Wangui
0: Gladys Wangui alright twana ena tuo tũtarĩ twa rũrĩmĩ na twa rũrĩmĩ twĩ haha na nĩ twana 4 rĩu ũguo nĩguo gũgĩikaire na nĩ tũnua tũna na andũ aya rĩ no nyende ũtuĩke kĩrathimo thĩinĩ wa mũtũrĩre wao alright rĩu oho nĩ tuma na kairĩtu karĩa gaitũ tũcokagia kĩndũ gĩgwĩtwo twarĩ tũcokie thukuru na okay ndeto ĩyo werĩ ũrĩa tũgwĩka nĩ tũgũkĩmũkombaine no rĩu ũndũ ũrĩa ũgwĩka ĩkĩra thĩinĩ wa namba ĩno 0790 310 760 0790 310 760 tukĩrĩ ũkĩrwo gwĩka wevĩkĩre kĩrĩa ngai egũkũhotithia hau thĩinĩ wa thimũ ĩyo ya Gladys ĩkuma Gladys Wangui Gladys Wangui andũ aya no tũma marũgame rĩngĩ mũirĩtu ũyũ ciana nĩ harĩa tũtangĩtire tũgĩciga TV nĩ ciĩ harĩa no ona itiramenya yani mwana ndakona thĩna ndakona wa kũmenya ũrĩa kũreci yani ũrĩa gũbangĩtwo na ngai atĩ wahota gũkarũgama na ciana ici ngai nake agakũririkana hĩndĩ ĩmwe ndĩrenda handũ ha makomenja rĩngĩ 0790 310 760 atĩ mũndũ ũcio akũingatĩra kũrĩa nĩ akũraga
2: rĩa mũico rĩ yani ũguo kũnjũraga na kũndua kĩonje rĩ nĩ kũnjĩra njĩraga na nĩ ahũraga nginya na banga no rĩu rĩa mũico nĩgetha nyume nganjie kũrara gĩthaka rĩ atherũkiri maĩ na akĩra ciana cithiĩ cikome aenda kũndua mũthũngũ
0: arabu
2: niĩ ndokĩrire kahora ngĩtua ndathi kĩoro no nĩ ndamenyaga nĩ ndigũcoka hau rĩngĩ tondũ mũndũ akwĩrĩte nĩ agũkũraga nĩ akũnyonjia finally akwĩrire nĩ agũtua mũthũngũ na ti kũuga nĩ kĩndũ kĩho
0: nĩ acamũra maĩ
2: nĩ ngiuga aca
0: ũcio rĩ haya ũrĩa wa mbere ũtarĩ wa rũrĩmĩ rĩ oigaga nĩ tũhĩa renda haya ũyũ nake thĩna warĩ kĩ
2: ũyũ no haro tu ndiamenyaga nĩ kĩ
0: no nĩ aiganĩire na tũirĩtu
2: we nĩ arĩ sawa na ciana
0: alright na tũ tũngĩ no waheaga irio
2: ndoheaga irio
0: nĩ mũgĩkũyũ waku
2: wa
0: Naivasha alright haya rĩu rĩ we no ũhote kwĩrutĩra wĩra
2: nĩ ndĩ handũ waki mũno
0: koguo ũngĩona onakorwo nĩ gabanda no ũrute wĩra
2: gũtirĩ handũ itangĩruta wĩra
0: nĩ haya namba ĩrĩa ya sister ya mũirĩtu ũyũ tondũ ũyũ ndarĩ thimũ tũramwethaga na makinya nĩ 0790 310 760 0790 310 760 nĩ muma na thimũ haha
1: acha twamĩtigaga obici
0: haya rĩu that's a mistake no nĩguo tũgũgĩka no wega makorwo nayo tondũ nĩ kũrĩkia tũrarĩkia ndũkambe kuma
3: ndĩuga ndĩmwere
0: Riu ri tondu ni undu wa ithamu kumania nake ni undu wa mwanake uria aya riu ri uyu ni wa gwatikira kwa yathimu oigathi horo igie mwanake uzi
3: auga ati atine ma ndaraigua wega na retagirira ndoma mutori thibita thibitari no riu ndamwira atiriri tugubangana tumenye uria ithuri tugwitithania na bishop tumutware thibitari bishop ni admiti ni murwaru
0: na ni gwendaga andu ao mambe maheane consent makiheanaga consent tondu onokorwo matiroya thimu matikanage twire ni kwa matwarire mundu wao thibitari na ringi mendaga ikare uguo we don't know na no twende o maheane tu consent
3: aya
0: all right reure mundu gwitwo namba ya Gladys ni 0790310760 ekuma Gladys Wangoi adwaya no mahe mamu wao ni gukua akwire makihurujukana makiuranwo muiritu uyu niwe turethaga uyu gwitwo wairimu wairimu na kisi no twamia bi 2023 nolu tura mehigire last Saturday no reure uyu niguo gukihana turamwonire thutha aurire
1: 2013
0: nginya riu thaici turaria nawe ndenda riu we wikirwe gwikari support this family mathiä meyambiriria na meyake twaneko na nijuä nä tågwäka 0790310760 alright koguo we wanjä ra wairimå we wä må ndå handi backing nä å kå ruta wä ra alright andå aya å ngä mera atä a
2: nä nguga he mwä roreri wothe å ranyona na må ndå wothe å kå nyitä rä ra gå teithia twana tå rä twakwa ngai amå rathime na mwä ke maå ndå manene na gwake gå tikanage kä ndå na gå tikanage thayå
0: alright thank you 0790310760 alright nä ngå ikara ngä heanaga na mbe ä no no rä u ndä renda rä u bamä-rä ä no yume ä no ya wairimå yume nä tondå rä u twä na å ndå wa må ico tå tigä tie no nä ngå ikara ngä heanaga na mbe ä no rä u rä thiä na hau he thimå nä njå ä andå a nyå mba ya må mbi nä mekå må rora na ritho rä atha ngai angä kå rora na ritho rä atha gå tigä ndå å tangä hanä ka alright
1: na he kaå ndå ngwendaga kå uga
0: First
1: of all nä ngwendaga gå gå cokeria ngatho mwä na no ngari nä å ndå wa å rä a må koretwo må tå nyitä rä ire tondå last Saturday tå gä å ka twarä na ciana igä rä na rä u nä twamä kä re effort å kä ndå mä ra tigiti na makä gä rwo cia ngä na he andå mokä te makauga matå moni no ngari na tå kareherwo nguo imwe rä u ta icio wona mekä rä te nä ingĩenda gå cokeria må ndå wothe å tå nyitä rä ire ngatho
0: thank you and god bless you na thiä na mbe na kå mwä ka wega rä u rä ndärenda å coke mwena å rä a å ngä aya na rä u ndärenda we wä thä iniä wa hau å renda gå cenjia no ngarinjä tereiria andå acio ona å ngä atä gä ra stage tondå gä thaa gitå gä thaa gitå nä kä å ru må no ndehera må tumia wa kå rä a kå ndå gå gå gä twa mä tahata alright ndärenda wä ingä re thä iniä wa soko mura hå ra star 441 hash just imagine stacy gå twarä ire cå cio wanyu sola nona sola nä å yä andå matirmamä embrace sola na rä ngä å rä ringä rå gatagat å rengirwo rä ngä 49 bob kana ciringi thate anakana thimå teno nä teno kana nä teno nä no na tv teno na ng'ombe mo na kä rä gä gwä two nduthi niä ndirä enda gå tinda ngä kwä ra ndä renda rä u thaa ici woe thimå yaku hå rä